0: ത്രികാലത്തിലിനി മനോക്കൊഴിവിനേർപ്പാടിയുള്ള പാടൽ.
1: വീട്ടിൽ വിട്ട് ഊറ വിട്ട് വേല കിട്ട വേണം എന്ന് പട്ടണത്തിൽ നിത്തം നിത്തം ചേരുന്നതോട് കൂട്ടം വിട്ട് രോഷം വിട്ട്
0: പാടൽ ഇടംപെട്ട പടം നന്ദവനത്തേർ.
1: മാത്രം പഠിച്ച പേരുക്കും പഠിക്കാത പേരുക്കും വേലയില്ല വേലയില്ല വേലയില്ല. എപ്പടിക്കും നമുക്കൊരു മാറ്റം വരുമേനെ എതിർപ്പാർപ്പവർക്ക് മൂള